മധ്യഭാഗമാണ് മടിക്കേരിയിൽ കോട്ട കെട്ടിച്ച്. ഈ പന്ത്രണ്ട് കൊമ്പ് വിവരം ഇങ്ങനെ ഉണ്ട്. കൊടകര ഗടിഭാഗത്തിലുള്ള കുട്ടത്ത് ഉള്ള കുന്ത് കൊടക് കേരളഗടി ഇതിലിഞ്ച ബൊട്ടത്ത് മല ദണ്ഡന കൊമ്പ് ബൊട്ടത്ത് മലയിഞ്ച കാനങ്കടി ഗേറ്റ് മൂന്നന കാനങ്കടി ഗേറ്റിലിഞ്ച ഉർപ്പാണി കുന്ത് എന്നുവെച്ചാൽ പീലിപേട്ട ഉർപ്പാണി കുന്തിലിഞ്ച പെഗ്ഗള ഗേറ്റ് പെഗ്ഗളത്തിഞ്ച സോമഗിരി കുന്ത് സോമഗിരി കുന്തിലിഞ്ച ഇഗുതപ്പ കുന്ത് ഇഗുതപ്പ കുന്തിലിഞ്ച ബ്രഹ്മഗിരി കുന്ത് ബ്രഹ്മഗിരി കുന്തിലിഞ്ച ചെമ്പു അഥവാ പരാജ ഈ ചെമ്പു പരാജയിഞ്ച കടമക്കല്ല് കുന്ത് കടമക്കല്ല് കുന്തിലിഞ്ച കാട്ടിപ്പാറ ഗേറ്റ് കാട്ടിപ്പാറ ഗേറ്റലിഞ്ച സിദ്ധേശ്വര ഗദ്ദിക സിദ്ധേശ്വര ഗദ്ദികലിഞ്ച ബൂട്ടിപ്പാറ എന്നുവെച്ചെങ്കിൽ കൊമ്പ് ഉറുപ്പക്ക സദ്ദുക്കപ്പലി കെത്തനെ ഇന്നെ പന്ത്രണ്ട് ജാഗത്ത് കൊമ്പ് ഉറുപ്പക്ക് ഏർപ്പാട് മാടി തിഞ്ചത്ത് മടിക്കേരിയില് രാജണ്ട കോട്ടയില് ചാമ കൊമ്പ് ഉറുപ്പക്ക ആ സദ് കേട്ടിട്ട് പക്കത്ത കുന്തിര ജാഗത്ത് കൊമ്പ് ഉറുപ്പക്ക് ആജ്ഞയിഞ്ചത്ത് ഇന്നെ പന്ത്രണ്ട് ജാഗത്ത് കൊമ്പ് ഉറുപ്പക്ക് ഏർപ്പാട് മാടി തിഞ്ചത്ത് ഈ പന്ത്രണ്ട് ജാഗത്ത് കൊമ്പ് ഉറുപ്പക്ക കൊടകര 35 നാട് കടങ്ങന എല്ലാ ജനക്കു സൂചന കിട്ടുവഞ്ചത്ത് ആഡളിത വ്യവസ്ഥക്കായിട്ട് കിഗട്ടിൽ 14 മേന്തലിൽ 14 പിന്നെ സൂർലബിൽ 7 നാട് ഭാഗമടിച്ച് ഇതന ഞങ്ങളുടെ ബാളുപാട്ടലു കാങ്കലു കിഗട്ട് നാടിന 14 നാട് ഏതെല്ലാം ചെങ്കിൽ കുത്തുനാട് ബരളിനാട് അഞ്ചിക്കേരി നാട് കുർച്ചി തൊരനാട് പത്തുകെട്ട് നാട് കിർഗൂർ നാട് താവളകേരി നാട് ആറുകേരി നാട് ബൊട്ടിയത്ത് നാട് കെങ്കളത്ത് നാട് കിറുനാൽ നാട് അയ്യത്ത് നാട് തൊടനാട് മറനാട് ഞാൻ മേന്തല നാടിലുള്ള 14 നാട് ഇങ്ങനെ ഉണ്ട് നാൽനാട് കടിയത്ത് നാട് കാന്തമൂന്ത്നാട് ബൈരനാട് ബേങ്ക് നാട് എടനാൽ നാട് ബോട്ടോളിനാട് പെരവനാട് ഉമ്മത്ത് നാട് ബെപ്പനാട് കുയങ്കേരിനാട് കഗോട് നാട് താവുനാട് നെല്ലുപുടിയക്കേരി നാട് ഞാൻ സൂർലബി നാട് കടങ്ങുന്ന 7 നാട് ഇന്നുണ്ട് സൂർലബി നാട് മുത്തുനാട് ബതുകേരി നാട് പൊറമല നാട് പാലേരി നാട് എട്ടുകേരി നാട് ഗടിനാട് അങ്ങനെ ബോനബോന നാടുക്ക് അടങ്ങുന്ന കൊടവട പെത സുമാർക്ക് ഒരേ തര അയ്യ അപ്പ അണ്ണ അമ്മ അക്കാന്ന് കാക്കുവഞ്ചാങ്ക് ഓരോരു ഒക്കത്ര സംബന്ധപ്പെട്ട പെരിയ യജമാനങ്ക് ഓരോരു മനപ്പെത കൊടുത്തത് പിന്ന അയങ്ക വാസഞ്ച ജാഗത്തിന അയങ്ങട കളാന്തണിത്ത് അന്നനെ മനപ്പെതത്ത് ഗുർത്തുചിടുവാനെ അച്ചി ക്രമേണ എല്ലാ ഒക്കക്കാര ഇതേ മനപ്പെതത്ത് തെരികന രാജങ്ക് ഒപ്പുചിടുവക്ക് റൂഡിക്ക് ബാത്ത് ബ്രിട്ടീഷ്കാര ബന്ധതു റവന്യൂ ഇലാക്കേര ആദനല് പ്രതി മനക്കു ബാണക്കു കന്തായ വസൂലി മാടക്ക് സുരുമടിച്ച് അക്ക കൊടവട ഒഗട്ട് ഒത്തോർമ എല്ലാം പാളാച്ചി ഒക്കത്ര പ്രിയങ്ങള പട്ടേദാര അണിത്ത് ഗൗരവ കൊടുത്തിട്ട് വാസത്ര ജാഗ വിവരണ അധികാരിയക്ക് വിവര കൊടുപ്പക്ക് നിയമക്ക മടിച്ചി അച്ചെങ്കി ഇന്ത്യക്കു ഒരു ജമാ ജാഗത്തിലുള്ള പട്ടേദാരണ പെത എല്ലാ ദാഖലും ഉള്ളാങ്കായിട്ട് ഭൗതികാത്ത കാർബാർ ഇഞ്ഞു യശസ്വി ആയണ്ടില്ല ഞാൻ കൊടവട ഉടുപ്പ് തുലാ സംക്രമണക്ക് ദണ്ട് ദിവസം ഉൾപ്പെടെ അവ കാവേരി ചന്ദ്രവർമ്മരാജന മോ ദേവകാന്ത രാജങ്ക് സ്വപ്നത്ത് കാമ്പഞ്ചി എല്ലാ പ്രജയുടെ കൂട്ടിയണ്ട് ബലമുറിക്ക് ഭക്തിയിൽ ബാത്തേങ്കി താൻ അല്ലി പ്രത്യക്ഷ ആയിട്ട് അയങ്ങടതെല്ലാം പാപ പരിഹാരം മാടുവിന്നു ആനങ്ക് ദേവകാന്ത രാജ അക്ക രാജപരം അടിയണിത്ത് എല്ലാരനും കൂട്ടിയണ്ട് ബലമുറിക്ക് ബന്ത് കാവേരി പൊളര നീരിൽ പവിത്ര കുളി അഞ്ചിങ്ങി പുണ്യസ്നാന കുളിച്ചണിഞ്ചന്ത സന്ദർഭക്ക് ശരിയായിട്ട് കമ്മണ്ഡലത്തിലിഞ്ച കാവേരി നീരായിട്ട് രഭസത്ത് ഒക്കെയാണ് ബാത്ത് ഈ പൊള ഒക്കെയാണ് പപ്പക പക്ക ബന്ധന്ത രഭസത്തിൽ കുളിച്ചണിഞ്ച പൊമ്മക്കടെ പൊടിയത്ര നേരി ബയ്യ കായ്പ്പ അക്ക കൂടെന്നെ ചെറുക് ഉത്തിപ്പൊക്കത്തനെ പൊടിയത്ര തുതിന മേലിടി മുച്ചുവനെ പിടിച്ചണ്ട് ബലത്ത കൈര നിപ്പു കുട്ടറലി കെട്ടിട്ടവ കെട്ടിടുവാണ്ട ബദലിക്ക പിന്ന് ബ്രോച്ചു കുത്തിയവ കൊടകര